ജ്ഞാനമനന്തം ബ്രഹ്മാ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മാ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മാ സത്യം ബ്രഹ്മാ ജ്ഞാനം ബ്രഹ്മ.